0: ഏ വന്ന് അവ കഷ്മണ്ട് ഷട്മണ്ട് പോയതേന നിതാരെ തല്ലേ അട്ടിക്കാലാര കമ്പ്യൂട്ടർ കിന്നു പോയി
1: ഓനി മോനെ കമ്പ്യൂട്ടർ തൈ കാക്കിഞ്ചു
0: ഉദാഹരണ വന്ന്
1: ഏറിയ അച്ഛത്ത മാമ
0: കേട്ട് വന്ന്
1: പാർട്ടിക് കമ്പ്യൂട്ടർ സെന്റർ കമ്പ്യൂട്ടർ ലാപ്ടോപ് പ്രിന്റർ യു പി എസ് ലഗായ കമ്പ്യൂട്ടർ സംബന്ധി സമ്പൂർണ്ണ സാമാന പായ ബര ഭന്നോസ് തപ്പാ കെ ചാഞ്ച
0: കമ്പ്യൂട്ടർ എന്ന അവ കാസോ പ്രതി കമ്പ്യൂട്ടർ സെന്റർ മാസ്തോ സുവിധ രോ അന്ത കാണ
2: जस्तो खोजे त्यस्तै कम्प्युटर पाइने बिग्रियो भने पनि बनाइदिने त्यसैले अन्त होइन कम्प्युटर चाहिए धादिङदेखि बीच बजारको प्रत्येक कम्प्युटर सेन्टरमा जाने सबै प्रकारका कम्प्युटरको लागि प्रत्येक कम्प्युटर भएपछि साधै झुक्क फोन नम्बर 0102509076 97510 97778